ഇത്രേട്ട കുഡ്ല തുളു മിന്നതന ഈ ലേസഡ് നടത്തിന തുളു കബി കൊട്ടിയത അജത് ദെത്തിന കബിത്തിലേന്ന് കേണ്ടര് ഇടുക ഇനിത്ത തുളു കാര്യക്രമം മുഗിൻ്റെ സൊൽമെലു.

ഇത്രയിട്ട കുഡ്ല തുളു മിന്നതന ഈ ലേസഡ് നടത്തിന തുളു കബി കൊട്ടിയത അജത് ദെത്തിന കബിത്തിലെന്ന് കേണ്ടത് ഇടകു ഇനിത്ത തുളു കാര്യക്രമമുകിൻ്റെ സൊൽമെലു.

ഇക്രേട്ട കുഡ്ല തുളു മിന്നതന ഈ ലേസഡ് നടത്തിന തുളു കബി കൊട്ടിയത അജത് ദെത്തിന കബിത്തിലേന്ന് കേണ്ടര് ഇടുകു ഇനിത്ത തുളു കാര്യക്രമ മുഗിൻ്റെ സൊൽമെലു.